പാരി ഗൗളന നാരി ആല്യ യമുനി വരി ഖുശാല സോടുന ദിന ജളാവര നക്ഷി ചാഘാഗരി വസനെ സുട്ടലി അലഗത പടലി ഓല്യ കാഠാവരി ഠുമകത ഗോപി ജളാത ശിരല ഉഠലേ കാശിരശിരി.